ശ്രീവാക്യാമാത സുവർണഭരണം പതിജ്വലകുണ്ടലമാഞ്ജനേയം ഓം നമോ ഭഗവതി വിചിത്രവീരഹർമതേ പ്രളയകാലാനന പ്രഭാജ്വലത്വതാപവത്സദേഹായ അഞ്ജനീ ഗർഭസംഭൂതായ പ്രകട വിക്രമ വീരവൈദ്യ ദാനവയക്ഷരാക്ഷസോ ഗ്രഹബന്ധനായ ഭൂതഗ്രഹ പ്രേതഗ്രഹ പിശാചഗ്രഹ ശാകിനീ ഗ്രഹ ഡാകിനീ ഗ്രഹ കാകിനീ ഗ്രഹ താമിനീ ഗ്രഹ ബ്രഹ്മഗ്രഹ ബ്രഹ്മരാക്ഷസ ഗ്രഹ ചോരഗ്രഹ ബന്ധനായ ഏഹി ഏഹി ആഗച്ഛാഗച്ഛ ആവേശയാവേശയ മമ ഹൃദയം പ്രവേശയ പ്രവേശയ സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര സത്യം ഗതയ കഥയ വ്യാഗ്രമുഖം ബന്ധയ ബന്ധയ സർവമുഖം ബന്ധയ ബന്ധയ രാജമുഖം ബന്ധയ ബന്ധയ സഭാമുഖം ബന്ധയ ബന്ധയ ശത്രുമുഖം ബന്ധയ ബന്ധയ സർവമുഖം ബന്ധയ ബന്ധയ ലങ്കാ പ്രസാദ ഭഞ്ജന സർവജനം മേ വശമാനയ വശമാനയ ശ്രീ ഹ്രീം ക്ലീം ശ്രീം സർവാരാകർഷയ ആകർഷയ ശത്രൂൻ മർദ്ദയ മർദ്ദയ മാറയ മാറയ ചൂർണയ ചൂർണയ ഖേ ഖേ ഖേ ശ്രീരാമചന്ദ്രാജ്ഞയ പ്രഗയ മമ കാര്യ സിദ്ധി കുരു കുരു മമ ശത്രൂന് ഭസ്മി കുരു കുരു സ്വാഹ ഓം രാം ഹ്രീം ഓം ഹ്രൈം ഓം ബ്രാഹ്മണ് ശ്രീ വിചിത്ര വീര ഹർമതേ മമ സർവ ശത്രൂന് ഭസ്മി കുരു കുരു ഹര ഹര ഓം ഭട് സ്വാഹ ഏകാദശ ശതവാരം കൃത്വാ സർവ ശത്രൂന് വശമാനയതി നാന്യഥാ ഇതി ഇതി ശ്രീ വിചിത്ര വീര ഹർമ നമഃ.